കോടമ്മലെ അമ്പളപ്പുമ്പഴയാണ് പോവാ പരേഷൻ തേടിക്കിട്ട് കോടം പാക്കം പോന്ന അപ്പരേഷൻ ഇല്ലാമലെ അമ്പളപ്പുമ്പഴയാണ് പോവാ പരേഷൻ തേടിക്കിട്ട് കോടം പാക്കം പോന്ന കപ്പരേഷൻ ലാരി ഒന്ന് കട്ടിയിരിക്കുന്നത് സാരി ആശ കൊഞ്ചം മീറി ഇവ ആറുമാസം കയറി